0: അപവിശ്വാസക്കൾ നബിരഹസ്യ പ്രകാശകരമാണ്.
1: സ്വാമി വാസ്യകുതുസേക സ്വാമി വാസ്യുതാനുസേക സ്വാമിനി ഉപവാസേ നവതവടിനസേക.
0: എഹിൻ പ്യാനനി ഉന്നാൻസിഗേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാ തപയൊബട പുതകരമ ഉപഹമേ സിറ്റിമിൻ ഒബട സേവേ ഖരാന്നട്ട് അപസുദുസാൻ വശിൻ സൽക്കീമകന അപയൊബട തുതിപുതമു ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ സർരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവൻ അപസമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരണു ലബന ലിസ് അപ്പി അവനത്വ ആയത് സിറ്റിമു സ്വാമിനി മുള്ളുവൈ പെതൃ പവത്നാവുകേ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം റഞ്ജിത് നമതി അപ്പ അഗരാദ് ഗുരു തുമന്ദ് സകല പൂജക പിരിസത് സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺ വന്നിട്ട് സലസ്സുനു മാനവ ഉത്താനി ബലാപുരത്ത് ഏറ്റവും മീകി അപ്പകേ സഹോദര സഹോദരിയാന്ത് ഉപകേ ദയനുക്കം പാവകരെ വിശ്വാസി തപം കുത്സ്യാലന്ത് സീകര ഉപകേ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടോൻ ഖന്ദവാഗത് മേനവ് അപ്പസ്യാലന്ത് ദയനുക്കം പാകല മേനവ് ഭാഗ്യവത് ദേമാതാവന് കനിമര്യാവന്ത് ഭാഗ്യവത് അപ്പോസ്തുൽ വരുന്ത് എക്കെ കാലയൻ ഉപകേ കമത്തേറ്റു കലശീലു ശുദ്ധവന്തയിന്റെ സമഗ അപിതു സദാ ജീവനേറ്റ് സഹഭാഗി വീമട സുദുസൻകല മേനവ് തവത ഉൻഹാ സമഗുബട പ്രശാന്ത് സാക്കിരിമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്ര ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ് ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡ്വാസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ

0: അപവിശ്വാസകരണ അഭിരാസ പ്രകാശകരമാണ്.
1: സ്വാമി കുത്തു സേക്ക് സ്വാമി ഉത്താനുസേക്ക് സ്വാമിനി ഉപവാൻസേക്ക്
0: എഹിൻ പ്യാനനി ഉൻവാൻസിക മരണയാത് ഉത്താനയാത് ശ്രീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാന തപ്പയൊട്ട് പുതുക്കരമു ഒബാമേ സിറ്റമിൻ ഒബട്ട് സേവേ ഖറാനട്ട് അപ്പ സുദുസാൻ വാഷിൻ സൽക്കീമകന് അപ്പയൊബട്ട് തുതി പുതമു ക്രിസ്തുൻ മഹാൻസികെ ശ്രീ സർറേറ്റാത് ശ്രീ രുധിരേറ്റാത് സഹഭാഗിവൻ അപ്പ സമ ശുദ്ധാത്മനൻ വിശിനെ സത്കരണു ലബനലിസ് അപ്പി അവനത്വ ആയ സിറ്റിമു സ്വാമിനി മുല്ലുവൈ പെതൃ പവത്നാവകെ ശുദ്ധ സ്വഭാവ സീകല മേനവ് ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗറത് ഗുരു തുമന്ദ് സകല പൂജക പിരിസത് സമഗേം സ്വഭാവദയഗുണേൻ പെരുപുൻവാനട്ട് സലസുനു മേനവ് ഉത്താനി ബലാപുരത്ത് ഏറ്റവും മീകിയ അപകെ സഹോദര സഹോദരിയാന്ത് ഉപകെ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്രുവാൻ കുത്സ്യാലാന്ത് സീകര ഉപകെ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടോൻ ഖന്ദവാഗത് മേനവ് അപ്പസ്യാലാന്റെ ദയനുക്കം പാക്കല മേനവ് ഭാഗ്യവത് ദേമാതാവന് കന്നിമറിയാവാന്ത് ഭാഗ്യവത് അപ്പോസ്തുൽ വരുന്ത് എക്കെ കാലയൻഹ്യുപകെ കമത്തെ ടുക്കലശീല ശുദ്ധവാന്തയിന്ത് സമഗ അപദുസദാ ജീവനേറ്റ് സഹഭാഗി വീമട്ട് സുദുസാൻകല മേനവ് തവതോ ഉൻഹാ സമഗുപട്ട് പ്രശാന്ത് സാക്കിരിമട്ടത് ഉപകെ മഹിമയെ വർണ്ണ കിരീമട്ടത് ഉപകെ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ് ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരൈ ദസ്യലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡ് വസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത്